0: എവിടെ ജീവമാണ് സത്വയാൻ സദരദേന ഗായന കർബിൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാണ് ദേവിയാൻ വാർസേട സിയലു കൗരവേ വേവായി കേന
1: സോദേശേ പാലുതു
0: എവിടെ വെടി മഹല്ലോ 24 ദേന തുന്നന സ്വർഗ്ഗേ സിയോൻ ഹി വാർസേഗേ സിംഹാസനേ ഇദിരിയേ സിടിന වැඩි මහල්ලන් 24 දෙනා ස්වකීය කිරුළු බිම දමා දෙවියන් වහන්සේ ඉදිරියේ වැඳ වැටෙමින් ඔබ සදා කාලෙන් සදා කාලයට ගෞරවේ ලබන්නට සුදුසු දෙවියන් වහන්සේ

0: അത് പെരിഷ്ട ദാവ് ഹിസ്ട്രോണ്ട്, ഹിസ്ട്രോണ്ട് ദാവ് ആറാംത്, ആറാംട്ട് ദാവ് അമിനാദാബ്ദ്, അമിനാദാബ്ട്ട് ദാവ് നാഷോണ്ട്, നാഷോണ്ട് ദാവ് സൽമോണ്ട്, സൽമോണ്ട് ദാവ് റാഹാബ്ഗിൻ ബോവാസ്ത്, ബോവാസ്ത്ത് ദാവ് റൂത്ഗിൻ ഓബിദ്, ഓബിദ്ട്ട് ദാവ് ജെസ്സേദ്, ജെസ്സേട്ട് ദാവ് ദാവിദ് രജദ് ഉപന്നോയ്. ദാവിദ് രജുടെ ദാവ് ഉറിയാഗേ ഭാര്യാവ് വീസിറ്റി സ്ത്രീയഗിൻ സലമോണ്ട്, സലമോണ്ട് ദാവ് രഹബോവംദ്, രഹബോവംട്ട് ദാവ് അബിയാദ്, അബിയാട്ട് ദാവ് ആസബ്ദ്, ആസബ്ട്ട് ദാവ് ജെഹോഷാപാദ്, ജെഹോഷാപാട്ട് ദാവ് ജോറാംദ്, ജോറാംട്ട് ദാവ് ഉഷ്യാദ്, ഉഷ്യാട്ട് ദാവ് ജോതാംദ്, ജോതാംട്ട് ദാവ് ആഹസ്ദ്, ആഹസ്ട്ട് ദാവ് ഹെസക്കിയാദ്, ഹെസക്കിയാട്ട് ദാവ് മനസ്സേദ്, മനസ്സേട്ട് ദാവ് ആമോസ്ദ്, ആമോസ്ട്ട് ദാവ് ജോസ്യാദ്. ബബിലോണിയട്ട് വിപ്രവാസ ഗതവീമ സിധു ഊ മേഘാലയേദി ജോസിയാട്ട് ദാവ് ജെക്കോണിയാദ്, ഒഹുഗേ സഹോദരയോദ് ഉപന്നോയ്. ബബിലോണിയെ വിപ്രവാസേൻ പസു ജെക്കോണിയാട്ട് ദാവ് ഷെയൽത്തിയൽദ്, ഷെയൽത്തിയൽട്ട് ദാവ് സെറുബാബിൽദ്, സെറുബാബിൽട്ട് ദാവ് അബിയുദ്, അബിയുദ്ട്ട് ദാവ് എലിയാക്കിംദ്, എലിയാക്കിംട്ട് ദാവ് ആഷോർദ്, ആഷോർട്ട് ദാവ് സാദുക്ദ്, സാദുക്ട്ട് ദാവ് ആക്കീംദ്, ആക്കീംട്ട് ദാവ് എലിയുദ്, എലിയുദ്ട്ട് ദാവ് എലയാസർദ്, എലയാസർട്ട് ദാവ് മത്താന്ദ്, മത്താന്ട്ട് ദാവ് ജാക്കോബ്ദ്, ജാക്കോബ്ട്ട് ദാവ് മറിയ തുമീഗേ പുരുഷയാ ഊ ജോസെബ്ദ് ഉപന്നോയ. മറിയ തുമീഗൻ ക്രിസ്തുസ് നമ്മു ജേസുസ് വഹൻസേ ഉപൻസേക്ക്. മെസ്സേ ആബ്രഹം പടൻ ദാവിദ് ദക്വ പരമ്പരാ സിയല്ല് ദസ സതരകി. ദാവിദ് പടൻ ബബിലോണിയെ വിപ്രവാസ ഗതവീമ ദക്വ പരമ്പരാ ദസ സതരകി. ബബിലോണിയെ വിപ്രവാസ ഗതവീമേ കാലേ പടൻ ക്രിസ്തൂൻ വഹൻസേ ദക്വ പരമ്പരാ ദസ സതരകി. യേശുസ് ക്രിസ്തൂൻ വഹൻസേഗേ ഉപത സിധുവൂയേ മെസേയ. ഉൻവഹൻസേഗേ മേനിയന്നു മറിയതുമി ജോസെഫാ വിവാഹ ഗിവിസഗെന സിറ്റിയതി ഔൻ എക്വന്ന പെര ശുദ്ധാത്മ്യാനൻ അനുഹസിൻ ഏ ഗപ് ഗെന സിറ്റിന ബവ ദനഗണ്ണാലദി. ഏഗേ സ്വാമി പുരുഷയാവന ജോസെഫ് സത്പുരുഷേകു ഊ ബെവിൻ ഏയ പ്രസിദ്ധിയേ നിന്ദാവട്ട് നുപമുണുവന അദഹസിൻ രഹസിൻ ഏയ അത്തര ദമന്ന സിതാഗത്തേയ. ഏഹത് ഓഹു മേ കാരണേ ഗെന കൽപ്പനാ ക്രമിൻ സിറ്റിയതി സ്വാമിൻ മഹൻസേഗേ ദൂതയേക് സിഹിനേക്കിൻ ഓഹുട്ട ദർശനയ വി
1: ദാവിദ്ഗേ പുത് ജോസെഫ് ඔබේ බිරිඳවන මරියා පාවා ගන්නට බිය නොවන්න. මන්ද ඈ ගැබ්ගෙන ඇත්තේ සුද්ධාත්මයන් අනුහසිනි. ඈ පුතෙකු බිහි කරන්නීය. උන්වහන්සේට ජේසුස් යන නාමය තැබිය යුතුය. මන්ද සිය සෙනඟ ඔවුන්ගේ පාපවලින් මුදාලන්නේ එතුමා නොය.
0: කී කීය. මේ සියල්ල සිදු වූයේ ස්වාමින් වහන්සේ දිවසිවරයා ලවා කියවූ කීම ඉටුවන පිණිසය. එනම්
2: මෙන්න කන්‍යාවක් ගැබ්ගෙන පුතෙකු බිහි කරන්නීය. උන් වහන්සේට ඉම්මානුවෙල් යන නාමය තබනු ඇත
0: යනුය. ඒ නාමයේ අර්ථය නම් දෙවියන් වහන්සේ අප සමගය යනුයි. ජෝසෙප් නින්දෙන් අවදි වූ විට ස්වාමින් වහන්සේගේ දූතයා ඔහුට අනකල ලෙස සිය බිරිඳ කැඳාගෙන ගියේය. ඒත් ඇයට පුත්‍රයා ලැබෙනතුරු ඔහු ඇය සමග සහවාසයේ නොයෙදිනි. ඔහු උන්වහන්සේට ජේසුස් යන නාමය තැබීය.

0: അപവിശ്വാസകരണ ബിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി ഉപവാസ്യുസേക്ക, സ്വാമി ഉപവാസ്യുത്താനുഭൂസേക്ക, സ്വാമിനി ഉപവാസ്യ നവത വടിനസേക്ക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗെ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് തപ്പയൊബട്ട് പുതക്കരമു ഒബാമേ സിറ്റമിൻ ഒബട്ട് സേവേ ഖറാനട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമകന അപ്പയൊബട്ട് തുതിപുദമു ക്രിസ്തുൻ മഹാൻസിഗെ ശ്രീ സർറേറ്റാത് ശ്രീ രുധിരേറ്റാത് സഹഭാഗിവൻ അപ്പ സമ ശുദ്ധാത്മനൻ വിശിനെ സത്കരണു ലബനലെസ് അപ്പി അവനത്വ ആയ സിറ്റിമു സ്വാമിനി മുല്ലുവൈ പെതൃ പവത്നാവുബകെ ശുദ്ധ സ്വഭാവ സീഹിക്കല മേനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗറത് ഗുരുതുമന്ദ് സകല പൂജക പിരിസുദ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൻ വന്നിട്ട് സലസ്സുനു മേനവ ഉത്താനി ബലാപുരത്ത് ഏത്തുവ മീകി അപ്പകെ സഹോദര സഹോദരിയാന്ത് ഒബകെ ദയനുകം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ദ് സീകര ഒബകെ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത് മേനവ അപ്പ സിയാലന്ത് ദയനുകം പാക്കല മേനവ ഭാഗ്യവത് ദേമാതാവന കന്നിമറിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻ ഒബകെ കമത്തെ ടുക്കല ശീല ശുദ്ധവന്തയിന്ത് സമഗ അപ്പതി സദാ ജീവനേറ്റ് സഹഭാഗി വീമട്ട് സുദുസാൻകല മേനവ തവത ഉൻഹാ സമഗൊബട്ട് പ്രശാന്ത് സാക്കിരിമട്ടത് ഒബകെ മഹിമയ വർണ്ണ കിരീമട്ടത് ഒബകെ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരയ്ത സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡ് വസന്നാ ഉപവാൻസേട്ട് സകല ഗൗരവയാത് മഹിമ